ഗം എന്നുടാക അഷ്ട തീര യാ കിരീര ഇളി സഞ്ചയാ ഗാളി സുയ്യന്ത സദ്ദ് കേളു തീര പ്രീതീര സ്വപ്ന കിളിത കണ്ണലി നന്ന ജാഗ യാവത് അന്തതെല്ല ഹേളലു പ്രേമരാഗ സാലത് നന്നനെ നടുത്ത എന്നഷ്ടു ഹാടുതീരാ